0: ജിഗയം.
1: അസ്സലാമു അലൈക്കും ആൻഡ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മീദ് നബനെ ചുറ്റൂൽ ബറാതരു ചുൽ ഖുശാലാ ടിക് ടാക് സുഖാലാ ദേ ജുൻ ബമസു ഓർ ബഹന്തുന കി ബയ ദീസരെ സുഖം സുനുംഗാ ആവാസുരി ചർത ചർത കം കം സേ കം അസിമ കി ഉമോരി കഗജമ കിശ്രാനി മിശ്രാനി ഗൾ ദിവാളി ദിമാ ശുമാന്ദി ചുല്ലുടി രസാത മനേന ദി രസാത ശുക്രിയ ورسر ورسر اسرا کاسمیٹکس پاکستان پروگرام کی تاسلہ ہر کے لیے اسٹوڈی میں شری پخیر علی ہم وائما اللہ دیو کی اللہ دیو کی چھ دغبل ساتھ شپاؤں بالکل چھ مزیدارا او پیسے ہترو گتے رشوی اللہ کامیاب ساتھ اللہ بریالی ساتھ اللہ خوشحال ساتھ جی یعنی ٹولتا صبح پہ سحر بخیر